ജീവനരഹിത പ്രകൃതിക്ക് ആകാത്തെ നിയം യോ അലൗകിക യാത്ര അപ്പൊ മ എക്ലേ ഹി പാർ ഗർനെ ഛ യോ ധ്രുവ സത്യ ഹോ ത്യസൈലെ മ അവ ഡറൗദിന മ ഡറൗദിന അവ എക്ലേ ഹിട്സു യോ ബാട്ടോ മ ഹോ ഹോ എക്ലേ एक्लै हिड्छु केवल एक्लै